0: ഒരിക്കലും വിശ്വനാക്കാത്ത അനുഗ്രഹത്തിന് ഊനി കാത്തി.
1: Praise and glory to God.